അള്ളാഹു മെനുവി തിബാമിഹും അലുകന്നു കുറാഹുഷിക്കമെ ഹമ കഷറും വേന്ദെനു ദ്വഹിഗ അജാബത്യബാമിഹും നാമിതു തിമംകലേ ഫാൻ ബിർഫുളു ഗനേ.

മീഹും മഗ്ഫുറദ്ദുമ അല്ലാഹു ഇറാദ ഖുർവാകം ഗാവീനമ തിബാമീഹുന നസീഹ ദിവം തിമൻകലേ ഫാനു ഇദ്വഡാഗതസ് തിമൻകലേ ഫാനു ഗ നസീഹ തകുൻ തിബാമീഹുന കം മംഫായ നുഖ്റാനതെ ഇകലാംഗേ തിബാമീഹുൻ ഗവരി രസ്കലാംഗേ അദി തിബാമീഹുൻ റുജൂഅ ഖുർവാഹുശി ഇകലാംഗേ ഹളറതശേ.

മീഹും മഗ്ഫുറദ്ദുമ അല്ലാഹു ഇരാദ കുർവാകം ഗാവീനമ തിബാമീഹുന നസീഹ ദിവം തിമംഖലേ ഫാനു ഇദ്വഡാഗതസ് തിമംഖലേ ഫാനു ഗ നസീഹ ദകുന് തിബാമീഹുന കം മംഫായ നു ഖുറാനതെ ഇകലാംഗേ തിബാമീഹുന ഗ വെരി രസ്കലാംഗേ അദി തിബാമീഹുന രുജൂഅ കുർവാഹുശി ഇകലാംഗേ ഹളറതശേ.